ദീനു സന്തകനിന്ദക്കോ സർവരോഗ സന്തകനിന്ദക്കോ സദാവിജോഗ സന്തകനിന്ദാ ദോഖമേ ദോഖനാം സന്തപാവേ താസ്കാപി ഹോയമോഖ സന്തക ദുഃഖി സദാപവേദ സന്തക ദുഃഖി കിസേ കാണിമേദ സന്തക ദുഃഖി കൗടാം ലാഗേ സന്തക ദുഃഖി കോ സാവത്യാഗേ സന്തക ദുഃഖി മാംകാരി സന്തക ദുഃഖി സദാ വികാരി സന്തക ദുഃഖി ജനമേ മരേ സന്തകി ദുഃഖനാ സുഖതേ ടരേ സന്തക ദുഃഖി കോ നാഹി ഠാവു നാനക് സന്തപാവേ തലൈ മിലായ

സ്വയം ജനസേവയാത്തനുപായമാണ് നാനക്ക് ഗാവിയ ഗുണി നിധാന ഗാവിയ സുണിയ മനരഖിയ പാവ് ദുഃഖ പരഹാര സുഖ കരലായ ജായ ഗുരുമുഖ നാദം ഗുരുമുഖ വേദം ഗുരുമുഖ രഹേ ആസമായി ഗുരു ഈശ്വര.